ഭരണമാഖ്യാമാത സുവർണഭരണം പതിചുരക്കുണ്ടലമാഞ്ജനീയം ഓം നമോ ഭഗവതി വിചിത്രവീര ഹർമതി പ്രളയകാരാന പ്രഭാസ്വരത്വതാപമത്സദേഹായ അഞ്ജനീ ഗർഭസംഭൂതായ പ്രകട വിക്രമ വീര വൈദ്യ ദാനവയക്ഷരാസത ഗ്രഹബന്ധനായ ഭൂതഗ്രഹ പ്രീതഗ്രഹ പിശാച ഗ്രഹ ശാചിനീ ഗ്രഹ ടാചിനീ ഗ്രഹ കാചിനീ ഗ്രഹ കാമിനീ ഗ്രഹ ബ്രഹ്മഗ്രഹ ബ്രഹ്മരാക്ഷസ ഗ്രഹ ചോരഗ്രഹ ബന്ധനായ ആഗച്ഛാഗച്ഛ ആവേശയാവേശയ മമൃദയം പ്രവേശയ പ്രവേശയ സ്ഫുര സ്ഫുര പ്രസ്ഫുര പ്രസ്ഫുര സത്യം കഥയ കഥയ വ്യാപ്രമുഖം ബന്ധയ ബന്ധയ സർവമുഖം ബന്ധയ ബന്ധയ രാജമുഖം ബന്ധയ ബന്ധയ സഭാമുഖം ബന്ധയ ബന്ധയ ശത്രുമുഖം ബന്ധയ ബന്ധയ സർവമുഖം ബന്ധയ ബന്ധയ ലങ്കാ പ്രസാദ ഭഞ്ജന സർവജനം മേ വശമാനയ വശമാനയ ശ്രീം ഹ്രീം ക്ലീം ശ്രീം സർവാരാകർഷയ ആകർഷയ ശത്രൂന്മാർപ്പയ മാർപ്പയ മാറയ മാറയ ചൂർണയ ചൂർണയ ശ്രീരാമചന്ദ്രാജ്ഞയ പ്രഗയാ മമ കാര്യ സിദ്ധി കുരു കുരു മമ ശത്രൂന് ഭസ്മി കുരു കുരു സ്വാഹാ ശ്രീ വിചിത്ര വീര ഹർമതി മമ സർവ ശത്രൂന് ഭസ്മി കുരു കുരു ഹര ഹര ഹോം സ്വാഹാ ഏകാദശ ശതവാരം കൃത്വാ സർവ ശത്രൂന് വശമാനയതി നാന്യഥാ ഇതി ശ്രീ വിചിത്ര വീര ഹർമന് മാറാം.